0: ഹലോ അഞ്ജലി ഹിയർ.
1: അഞ്ജലിയാ? അഞ്ജലിയാ, മൈ ഗോഡ്, ഇത് പറ ഫോണിലെ ബദൽ സുഖം സൊല്ലേ, സൊല്ല പ്ലീസ്.
0: ഐ ലവ് യു.